0: दोपहर के 12:30 हुए हैं। लीजिए सुनिए मलयालम कार्यक्रम।
1: മീഡിയം വേവ് 438.6 മീറ്റർ അഥവാ 684 കിലോ ഹെർട്സിൽ ഇത് ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 28 തീയതി ഞായറാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ശ്രുതിമധുരം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV റാണിച്ചങ്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV കച്ചാർ നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV റാണി ലക്ഷ്മി സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV രംഗത്ത് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV കമോട്ട ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരാജ് ദ്വീപിലേക്ക് MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര തിരിക്കും. 15 ചൊവ്വാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.

2025 ഓഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുക. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലവസര ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന ലക്ഷ്യമിടുന്നു. രണ്ട് ഭാഗങ്ങളായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിഭാഗം എ ആദ്യമായി ജോലി ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചാണ്. ഇതിന് കീഴിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റത്തവണ ഇൻസെന്റീവ് ലഭിക്കും. ഇത് ഒരു മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബത്തയുടെയും ശരാശരിക്ക് തുല്യമായിരിക്കും. പരമാവധി 15,000 രൂപ. തുക രണ്ട് ഗഡുക്കളായി നൽകും. യോഗ്യത നേടുന്നതിന് ജീവനക്കാരന്റെ മൊത്തവേതനം 1,00,000 കവിയാൻ പാടില്ല. പദ്ധതിയിലെ ബി വിഭാഗം തൊഴിലുടമകളെ ലക്ഷ്യം വച്ചുള്ളതും ഉൽപ്പാദന മേഖലയിൽ പ്രത്യേകിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമുള്ളതാണ്. ഈ സംരംഭം വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഗവൺമെന്റ്, വ്യവസായം, തൊഴിലാളികൾ എന്നിവ ഒരുമിച്ച് നീങ്ങുന്നതോടെ ഇന്ത്യയുടെ മാനുഷിക മൂലധനത്തിന്റെ സാധ്യതകൾ ഈ പദ്ധതിക്ക് തുറക്കാൻ കഴിയും.

ശ്രോതാക്കളെ, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതിയാണ് വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. അടുത്ത 2 വർഷത്തിനുള്ളിൽ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏകദേശം 1,00,000 കോടി രൂപയുടെ പദ്ധതിയാണിത്.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ്മാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു. ശ്രുതി മധുരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: ശ്രുതി മധുരം.

0: ചുവട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: പി എൻ മേനോൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ഗായത്രി. ശ്രുതി മധുരത്തിൽ ആദ്യം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജി ദേവരാജൻ.

അടുത്തതായി ചേട്ടത്തി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയവർ എസ് ജാനകി, പി ബി ശ്രീനിവാസ്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം എം എസ് ബാബുരാജ്.

1970 കെ എസ് സേതുമാധവന് മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രമായിരുന്നു അരനാഴിക നേരം. ഇനി ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഈണം പകർന്നത് ദേവരാജൻ മാസ്റ്റർ.

0: മധുവും ജയഭാരതിയും നായിക നായിക കഥാപാത്രങ്ങളായി വേഷമിട്ട് 1971 പുറത്തിറങ്ങിയ ചലച്ചിത്രമായിരുന്നു സിന്ദൂരച്ചെപ്പ്. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. ഈ ചിത്രത്തിൽ പി മാധുരി പാടിയ മനോഹര ഗാനം കേൾക്കാം.
1: തന്ത്രാൻ കൊടുത്തത് മലരന്തു.

ശ്രുതിമധുരത്തിൽ അവസാനമായി കുഞ്ചാക്കോ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ചീനവല എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് KJ യേശുദാസ്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം പകർന്നത് അർജുനൻ മാസ്റ്റർ.

0: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
1: ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.